ജിനാഭാത് അഞ്ചാത് അഞ്ചു ഭാത് അഞ്ചോട്ട് പണ്ടാറ് അഞ്ചോട്ട് അപ്പാർ ആടീട്ട് തർമ്മോ ആട്ടീട്ട് കർമ്മോ അണുഭരണനാന്ത് കാത്ത മഹാന്ത് അർഭൂൽ മനാശാന്ത് താൽ പ്രസാദ് കരുണാലയ കാലയ കലഖണ്ഡനായ മഹമണ്ഡന ജഗദീശ്വര പരമേശ്വര കലകാരണ സർവവാരണ ദൃതിക്ക് ധരണ ജഗ കെ കരണ മന മാന്യ ഹൈ ജഗ ജാന്യ ഹൈ സർവം പര ഹൈ സർവം കര ഹൈ സർവാസ ഹൈ സർവനാശ ഹൈ കരുണ കര ഹൈ വിശ്വം പര ഹൈ സർവേശ്വര ഹൈ ജഗദീശ്വര ഹൈ ബ്രഹ്മാണ്ഡ ഹൈ കലഖണ്ഡ ഹൈ വർദ്ധ പര ഹൈ കരുണ കര ഹൈ വിശ്വ ജപ ജപ സപ സപ കൃത കൃത അമൃത അമൃത ഹൈ അമൃത അമൃത ഹൈ കരുണ കൃത കൃത കൃത ധരണി കൃത ഹൈ അമൃതേശ്വര ഹൈ പരമേശ്വര ഹൈ കൃത കൃത അമൃത അമൃത ഹൈ ജപ കൃത അമൃത അമൃത ഹൈ നരനായക ഹൈ കൽകായക ഹൈ വിശ്വം പര ഹൈ കരുണാലയ ഹൈ നിർമനായക ഹൈ സർവപായക ഹൈ സർവഭവഞ്ജന ഹൈ അരഗഞ്ജന ഹൈ രപജാപന ഹൈ രപതാപന ഹൈ ജപജാപന ഹൈ അകലംകൃത ഹൈ സർവകൃത ഹൈ കർത്ത കര ഹൈ ഹർത്ത ഹര ഹൈ പരമാത്മ ഹൈ സർവാത്മാ സർവാത്മ ഹൈ ആത്മവാസ ജസ് ജസ് ഹൈ ഭുജംഗ പ്രയാസ ശാന്ത നമോ സൂര്യ സൂര്യ സൂര്യ നമോ ചന്ദ്ര ചന്ദ്രേ നമോ രാജ രാജ നമോ ഇന്ദ്രേന്ദ്രേ നമോ അന്ധകാരേ നമോ തേജ തേജേ നമോ ബ്രഹ്മ ബിന്ദേ നമോ വീ ബീജേ നമോ രാസ സിംഗ് താപ സിംഗ് ശാന്ത രൂപേ നമോ ബ്രഹ്മ തത്തംഗ തത്തംഗ സ്വരൂപേ

അവരക്ഷാമരിതം കരോ ശിഖുഭാര സംഗ്രോ ദുഷിതേഷ്ടേയസ്തോജേതരണി പരേ തനകെ ദോഷ്ടരേ പുരുഷവന ഭഗവതി ദേഹാരേ തനക്ക് തമസങ്കട സവട്ടാരേ ജോ കല കോ ഇക ബാര ത്യായ താക്കെ കാൽ നികട നഹീ ആയ ഹൈ രക്ഷാ ഹോയി താഹി സബ കാല ദോഷ രഹിത തരേ തത് കാല കൃപാ ദ്രേഷ്ഠ തന ജാഹിന ഹരി ഹോ താങ്കെ താപ തനക മ ഹരി ഹോ ഹരത സദ് കർമ്മോ സബ ഹോയി ദോഷ ശാശ്വ സക ന കോയി ഏക ബാര ജന്ത മ സംഹാര കാല ഫാസ് ദേ താഹി ഉബാര ജേന നര നാം തിഹാരു ഖഡ്ഗ കേത മ ശരണ തിഹാരി ആ ബഹാദ ലോ ബാരി സർവഠാർമ ഹോ സഹായി ദോഷ്ട ലോക തേ ലേ ബചായി ഖഡ്ഗ കേത മ ശരണ തിഹാരി ആ ബഹാദ ലോ ബാരി സർവഠാർമ ഹോ സഹായി